ഏരം ചോവേത് റംഗേ ഹെങ്കിവിനിയു റംഗേ കഹ്രബായി കു പെഞ്ച് സാദെ ബുഹരേ കിഷുവന ലസർ തസരി ജിഹാനെ ജഹര സാദ് കസം പെഞ്ച് കസ് ഖുദാൻ റംഗേ ചോവേൻ ഹെങ്കിവിനിന ഉ തേകലേ ക ഗർമു സിഹ്രാവി ജ ജുവാനിയ ക തൈബത് ദദാ ഖുദാനെ ഖുദാനെ ഖുദാനെ